ചിന്ത വ്യവസായത്തിൽ സംഘാധാരം അഭ്യർത്ഥിക്കുന്ന സഹായം ആവശ്യം